0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി, മൃദംഗം തഞ്ചാവൂർ ഉപേന്ദ്രൻ, ഖടം ടി എച്ച് വിനായകറാം. ആദ്യം ഗൗളരാഗത്തിൽ ശ്രീ മഹാഗണപതി എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to mandolin recital by U Srinivas. He is accompanied on the violin by Chalakudi NS Narayana Swami, on the mridangam by Tanjavur Upendran, and on the ghatam by TH Vinayagaram. He begins his mandolin recital with a composition of Muthuswami Dikshidar, Shri Mahaganapatim, in the rag Gaula, set to Mishra Chapital.

0: അടുത്തതായി കാനഡ രാഗത്തിൽ മാമ വസദാ ജനനി എന്ന കൃതി കേൾക്കാം. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് മാൻഡലിൻ റെസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാമവ സദാ ജനനി, ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. ചാലക്കുടി NS നാരായണസ്വാമി വയലിൻ. തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം. TH വിനായകറാം ഖടം. ഇനി പൂർണ്ണചന്ദ്രികാരാഗത്തിൽ തെലിസി രാമ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Mandolin Recital by U. Srinivas. He is accompanied on the violin by Chalakudi N.S. Narayana Swami, on the Mridangam by Thanjavur Ubendran, and on the Ghatam by T.H. Vinayagaram. Next is a composition of Saint Thyagaraja, Telisi Rama, in the rag Purna Chandriga, set to Adithal.

0: അവസാനമായി തോടിരാഗത്തിൽ ജയസീനദെല്ല എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ശ്രീനിവാസ് കൺക്ലൂഡ്സ് ഹിസ് മാൻഡലിൻ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, ജയസീനദെല്ല. ഇൻ ദ രാഗ് തോടി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് യു ശ്രീനിവാസ് മാൻഡലിനിൽ വായിച്ച കൃതികൾ. ചാലക്കുടി എൻ എസ് നാരായണസ്വാമി വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗം, ടി എച്ച് വിനായകറാം ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു മാൻഡലിൻ റെസൈറ്റൽ ബൈ യു ശ്രീനിവാസ്. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി ഓൺ ദ വയലിൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ ഓൺ ദ മൃദംഗം, ആൻഡ് ടി എച്ച് വിനായകറാം ഓൺ ദ ഘട്ടം. This program was brought to you by Akashwani Thiruvananthapuram, Furagam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി ആർ രാജശേഖരൻ മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ദർബാർ രാഗത്തിൽ സ്മരമാനസ എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by V.R. Dilip Kumar. He is accompanied on the violin by Avaneeshwaram S.R. Vinu, on the mridangam by Mavelikara S.R. Raju, on the ghatam by Tripunitra N. Radhakrishnan, and on the morsing by Thamarakudi R. Rajashekaran. Listen to the compositions of Maharaja Swati Tirunal. He begins his Carnatic classical music concert with Smara Manasa. In the rag, Darbar, set to Rubagatal.

0: അടുത്തതായി മോഹന കല്യാണി രാഗത്തിൽ സേവേ ശ്രീകാന്തം എന്ന് കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് സേവേ ശ്രീകാന്തം ഇൻ ദ രാഗ് മോഹന കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VR ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ആവണീശ്വരം SR വിനു വയലിൻ, മാവേലിക്കര SR രാജു മൃദംഗം, തൃപ്പൂണിത്തുറ N രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി R രാജശേഖരൻ മുഖർശംഖ്. ഇനി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ജഗദീശ സദാ മാമവ എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by VR Dilip Kumar. He is accompanied on the violin by Avaneeswaram SR Vinu, on the mridangam by Mavelikkara SR Raju, on the ghatam by Tripunathara N Radhakrishnan, and on the morsing by Thamarakudi R Rajashekharan. VR Dilip Kumar concludes his Carnatic Classical Music Concert.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി ആർ രാജശേഖരൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ വി ആർ ദിലീപ് കുമാർ. Accompanying artists were Avaneeswaram S.R. Vinu on the violin, Mavelikkara S.R. Raju on the mridangam, Tripunithra N. Radhakrishnan on the ghatam, and Thamarakudi R. Rajashekharan on the morsing. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം മോഹനം രാഗത്തിൽ പരിപാ

0: പരിപാഹിമാം നൃഹരെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, മിശ്രചാപാളം.
1: യു ആർ ലിസണിംഗ് ടു പരിപാഹിമാം നൃഹരെ ഇൻ ദ രാഗ് മോഹനം സെറ്റ് ടു മിശ്രചാപ്താൾ.
0: അടുത്തതായി ഭൂഷാവലി രാഗത്തിൽ ഗോപനന്ദന എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് ഗോപനന്ദന ഇൻ ദ രാഗ് ഭൂഷാവലി സെറ്റ് ടു ആദിതാൾ.

0: ഗോപനന്ദന എന്ന കീർത്തനം കേട്ടത്. രാഗം ഭൂഷാവലി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ഗോപനന്ദന ഇൻ ദ രാഗ് ഭൂഷാവലി സെറ്റ് ടു ആദിതാൾ.
0: ഇനി സതതം താവക എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, ആദിതാളം.
1: നെക്സ്റ്റ് സതതം താവക ഇൻ ദ രാഗ് ഖരഹരപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: സതതം താവക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഖരപ്രിയ ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു സതതം താവക ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിക്കുന്ന വീണക്കരി. ഇനി നരസിംഹ മാമവ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ആരഭി ഖണ്ഡജാപ താളം.
1: This is Ragam 24/7 DTH, Anytime Indian Music. You are listening to a Veena concert by Shrimati Jayalakshmi Shekhar. You are listening to the compositions of Maharaja Swati Thirunal. She continues with Narasimha Mamava in Rag Arabhi, set to Khandachap Taal.

0: നരസിംഹ മാമവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആരഭി ഖണ്ഡചാപ്പ് താളം.
1: യുവർ ലിസ്ണിംഗ് ടു നരസിംഹ മാമവ എന്റെ രാഗ് ആരഭി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.
0: ഇനി കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്ര ശാലിനം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം.
1: ഷി കണ്ടിന്യൂസ് അവർ വോക്കൽ റിസൈറ്റൽ വിത്ത് ഭോഗീന്ദ്ര ശാലിനം എന്റെ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: ഭോഗീന്ദ്ര ശാഹീനം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം.
1: യു വെ ലിസ്ണിംഗ് ടു ഭോഗീന്ദ്ര ശാഹീനം എന്റെ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ് താൾ.
0: അവസാനമായി മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ കലയാമിതേ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: ഷി കൺക്ലൂഡ്സ് വിത്ത് ദേവദേവ കലയാമിതേ. ദ രാഗ് മായാമാളവ ഗൗള സെറ്റ് ടു രൂപക താൾ.

0: മായാമാളവള രാഗത്തിൽ ദേവദേവ കലയാമിതേ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസണിംഗ് ടു ദേവദേവ കലയാമിതേ ഇൻ ദ രാഗ് മായാമാളവ ഗൗള ടു രൂപക താള.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to a Veena concert by Srimati Jayalakshmi Shekhar. This program was brought to you by All India Radio Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ KG ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS അനുരൂപ് on violin, വൈക്കം പ്രസാദ് on മൃദംഗം. ആദ്യം ഗാനസുധാരസ എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം. ഗാനസുധാരസ

കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം.

രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. ഹി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ശരണം തവ ചരണം, കമ്പോസ്ഡ് ബൈ ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ ഇൻ രാഗ പന്തുവരാളി സെറ്റു ആദിതാളം.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ്, വയലിൻ വൈക്കം പ്രസാദ്, മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.